പച്ചമാമലെ പോൽ മേനി പവളമായ കമളച്ചെങ്കൻ അച്ചുടാമരാർ ഏറെ അറുത്തം കൊടുന്തായി എന്നെ മിച്ചുവൈത്തവര യാൻ പോൾ ഇന്തര ലോകമാണും അച്ചുവൈ പെരനും വെന്തേൻ അരങ്കമാണ് അകറുള്ളാളെ എന്ത പുരട്ടാസി മാടത്തിൽ നാങ്ങൾ കാക്ക കടവളാകിയ തിരുമാളിൻ പത്ത് അവതാരങ്ങളെ വണങ്ങുവത് മികച്ചിറപ്പാക കരുതപ്പെടുകിറത് തിരുമാൾ എൻപവൻ ഓം നമോ നാരായണ എന്ന പ്രണവ തിരുമന്ദിരത്തിൻ ഉള്ളേ അടങ്ങിയ പൊരുളാണവൻ സിവന്ത തിരു കൈകളിലെ വലിമേ മിക്ക ചക്രായുടത്തെയും സംഗിനിയും ഏന്തിയവൻ പസുമൈ നിറമാണ് തിരുത്തുളസി മാളയെ അണിന്നവൻ കറിയ നിറം ഉടയവൻ തിരുമകളെ നെഞ്ചിനിൽ താങ്കിയിരുപ്പവൻ ആവാം എത്തണയോ വിളക്കങ്ങൾ ഇരിക്കുന്ന അളവില്ലാ വിളക്കങ്ങൾ